0: tondå gåtiä kä ndå rathoma kumana nao gå tiä kä ndå å regwa tä ra kumana nao na må thenya å måthä tiga ngwä re åma gå tiä må ndå må cå ku gå tiä må ndå må cå ku lakini må thenya å mwe no karia raici atä rä rä we nä wethä na we nä wathurire andå arä a matangä rä kä te må rata å cio kumwä nake thaino no kå rä ena må rata wängä rä bandå kana nä må rata na må ndå wängä bandå nä maratethania gå kä ra å ngå rä a mwe må ratethania nake so å kethä ra nä maratethania na må ndå wängä rakini we mwä nake ugaga nä kä må rata waku yo best friend må tä ratethania wanae tä tondå wä ra wenyu nä sherehe wä ra wenyu nä kå thi summertides wä ra wenyu nä gwä maå ndå matena kå rä a marä nao må thenya å monthä nä venya må no makä ria nenda gå kå va maita ngå re mä themba ĩthatũ ya andå arĩa ningiuga nĩ yavakuvĩ nawe ĩrĩa ĩtaga small circle small circle cievo na cie mĩthemba ĩthatũ no mũthĩ nĩenda ũkũre mũthikĩre wĩ honest nawe ũtwĩre mũthenya wa mũthĩ gatagatĩrĩ ga circle yaku maeva gatagatĩrĩ ka mĩthemba ĩno ĩthatũ mũthemba wa mbere nĩ arĩa twĩtaga andũ a kwĩganĩra the comfort people andå aya nĩo etũ maita marĩa mengĩ na nĩo twĩthagĩra twĩ nao maita marĩa mengĩ andũ aya makoragwo me akwendu ndĩrĩa we mũrwaru nĩ mokaga gũkuona magwĩta arambĩ by the way kana wameta arambĩ nĩ mokaga na makaruta mbeca lakini they have zero ambition matĩkĩo nĩ kĩonai vindä ciothe å ngä ka magwetera å mere atä rä wä na kaendia å ngä enda gwä ka mambagiri å kwä ra iyo nä ngumu iyo mbeca itatoka wapi una njaribu kubanana apa na iyo nä ngumu tä kume thå ciaku lakini nä andå mathire makä ganä ra å me varä a nä meganä re na gå tiä kä ndå gä cå ku ta makä gerie gå gå tambä ria kwä ganä ra ku nä makå gwatia kwä ganä ra ku na nä å rä a thä na mwä ngä mono makä ria må thikä rä ria angä korwo korwo wä mwä ganä ru nä å rebä tä ria na gå ti å ndå må cå ku gå korwo wä karanä itie na andå wana o meganä re tondå atä nä mwandä kä rwo vandruka må caranä ga å kaga wa mweri wa mweri å karä va rent å karä vä ra ciana school fees å gä eka å ndå burani mweri å kathira rä ngä rå cio mweri wä ngä å gaoka må kwandiki aga kå rä va å karä va rent å karä vä ra ciana fees å kagora gä a kå rä a nguo cigä rä ithatå bas å geterä ra mweri å cio wä ngä må ca my friend kå nä kå gwä tagwo kwä ganä ra na ngä kå rwara takua nao nä guo mabana mwä na thä na mwä ngä må no makä ria ä theme na aya the comfort people akairä metagwo andå enegene the noise people andå enegene aya wä ra wao nä kwaria kwaria tu makoragwo mena ideas nyä ngä må no makä ria mä bango na plan nyä ngä ciao mena cio nene må no makä ria nä andå makoragwo vindä cionthe magä tå ma må thikä rä a wä gue atä kwä na å ndå mareka na mä tå rä re yao lakini å ma nä atä gå ti å ndå mareka gå ti å ndå anaå må mareka na andå aya makoragwo mena andå må ndå akoragwo emå kenu må no makä rä rä rä enao tondå matindaga magä kwä ra yani ta imajini na kä må gånda gä aeka kä ndå tekå mi å guo å bandä te mä kondobia arabu mä kondobia ä yo å mä ve mä aka ta ä rä rä kä gå kora å kä rä kagia mä aka ä rä å guo yani mä kondobia nä ambä rä gå ciarä ra må ti å mwe å rakå rutä ra cinjui kiro ciagana å guo cia mä kondo lakini ke gå ti å ndå areka gå tigä rä ra na eka ta icio nä gå kuonia tu kwaria mawoni mengä yani kä nä aicä gwä ka mathabu ma mä gånda aroragi å guo kona eka ä mo nä aramenya ngi uma mbembe ngunia ciagana andå akwaria tu lakini ciekwo matä nacio mä aka ä rä kä thiraga vindä cionthe nä ngwambia nä ngwambia mä aka ä rä kä thiraga no arambia the noise people andå enegene na må themba å cio ä ngä wa kathatå nä andå wa gwakana metagwo the builder people andå wa gwakana andå aya wana matene gena wana matiara gemono ana maitamare mengi makoro makire teki tondo mae bise na wama uli ni ate makore to magieka makore kuna kakitu kamekuwa kakinisumbua mahali kuna kakitu kana nisumbua ata sema ni nini tia kwera nindui lakini kuna kakitu kana nisumbua mahali udhikireretie kwena dilvando ya imeivana udhikireretie na walivani ya kakarivo kentabo cabin udhikireretie mwanduzi nwa graduate tikaramu ita graduation udhikireretie ya naruni remo sireva mwana akeno athiria utigarite miaka ingiri ni kendo uthirie na wikaranite na andu aya maita maria mengi wigucaga wivuva vanini na aya nio andu ningienda wikarania nao ikarani na andu aria wigucaga muthikiriani wi nao unasikia umehachwa mbali yani urenta kuguta undu ureka na muturire waku ni muthenya umuthi aya nio ni andu ningienda tucarie miturire iri yetu andu aria maratuma wiguani wewe ni kama hakuna kitu nafanya na maisha yako ni kama umeachwa nyuma na ka feeling kau kaundo kau gaku igweta kwa mutige vuvaga tikoro gekega lakini kaivata kaivata tondugaka ni kuga gusukuma ni kigitumi mbugire ngiambereria angikoro gatagatiri kara taku wani we imbere mono wani we gitonga wani we muthomu mono denguta ikundire kyu.
1: What Spectrum Internet? It's the most reliable internet to stream, game, and browse the way you want. It's also security to keep your whole family safe online. And it's adding the power of Wi-Fi 7 to your home, so you're ready for today and tomorrow. That's fast, secure, and future-ready internet for your family. So what's Spectrum Internet? It's everything you want it to be. Switch today at Spectrum.com. Services not available in all areas. Restrictions apply.
0: Garrett. Tawa kwena ando mithembe thatu. Okay? Kwena area kweganera, tomete the comfort people. Kwena area enegene, tomete the noise people. Kwena area kathatu, agwaka. Tomete the builder people. Ayani oma agwaka. Rulia sako ya kuya rata umundi. Ando asimo kuligisiriti. Asiwita garata. Ni ando mithembe uriku. Na kumo wakoro mudhikiri oke mamburi kama the nyomondi kumo wali kia kuma vet ambiri ya kuma ruto omoku omwe tigaro na ndo wako waka jokere ringi kaka teno gawoso okera ange kura gikundiri ya kukiarata wene wewe mbere ya onde wene wege tonga wene wadhome temo no makiria ananuwe mokoro nginigia kumakira we ni wone teme nge kumakira wenu wana gili mbiashara yenge matiana gili. My friend, tigana na omu venya omu hundi. Na kumawe kogu, nukudhia varasamu no makiria. Na kiu nikio kila thigieto, ni mbita mulemi, wakamu endia.